ബ്രഹ്മജ്ഞാനി സദാശം ദർശി ബ്രഹ്മജ്ഞാനി കീദൃഷ്ടം മൃതപർശി ബ്രഹ്മജ്ഞാനി ബന്ധന്തേ മുക്ത ബ്രഹ്മജ്ഞാനി കീ നിർമൽയുക്ത ബ്രഹ്മജ്ഞാനി കാ ഭോജന ജ്ഞാന